0: ഞങ്ങളുടെ 12th എന്ന പള്ളിയാവേ ഉള്ളാകണഞ്ഞനം ഇപ്പോഴും ഞങ്ങൾക്ക് മൾപ്പിയായിട്ടുള്ളൂ.
1: Have you ever met a girl that you tried to date, but a year to make love, she wanted you to wait?